ഉള്ളാക്കുട്ട് സി ബി സി ഒക്കെ തത്തമ്മിപ്പി വെള്ളേരും ഉപാഹാവശാന്നിട്ടും ഉള്ളുമിക്കിങ് ഉള്ളപ്പാങ്ങുന്നു ഗുണ്ടി നമ്മിന്റെ ഹഹത്താകും അമ്മങ്ങാട്ടൊക്കെ നേരി അന്നോ എക്സ്ചേഞ്ച് ഇൻകം കോർപ്പറേഷൻ അങ്ങ് ഹട്ടിക്കുന്നു ഇല്ലങ്ങനെ നമ്മിനെ ഹങ്ങട്ട ജൂലി അങ്ങനെ പാ നുണ പൊമ്മി നുണ പൊക്കുട്ടാക്കോ തോന്നുന്നു പാങ്ങു

ఇది వడ్డే కమి టైమండకు అన్నీ మాయినారు కమి టైమండకి చూడు పిగ్గిచ్చారు కమ్మరుగు ఏమన్నా పెరుచ్చారు చుట్టుకం తప్పించారు మగికో ఎన్నమ్మను తాక్కువ కమ్మి తాచుమ కిమ్మరుడు నచ్చిడు కిమ్మక్కటికిలాసుమయమి కిమ్మరుడు കിട്ടുങ്ങി താഴ്ച എന്നും മഞ്ഞ ടപ്പിച്ചറിയട്ടുണിക്കോ പിശുയൂക്ഷിമ വരകമി തമാനൊക്കെ കണിച്ചും ഇപ്പോഴാണ് ഉറാൾ ചുറ്റി ഇനിയിപ്പം മക്കട്ടപ്പല്ലേ അവക്കമി ഇനിയിപ്പം മക്കട്ട ചുറ്റി ടവകോ പിശിച്ച് പിശിച്ചൊക്കെ മക്കട്ടമ്മ പിശിച്ചില്ലേ ഒപ്പക്ഷുണിയോ കറച്ച് കുറുമിച്ചു കൂട്ട മക്കുക ആക്കിച്ചാപ്പുണി പിശിക്താക്കട്ടൊക്കെ പൊട്ടുണിയും തേമണ്ണിക്കു പിശിക്താരങ്ങന്ന് കിമ്മിങ്ങി കിമ്മിങ്ങിത്തരു താക്കോ കറച്ചും ആയ പൊട്ടുണിക്ക് തേമണ് ഇക്കൊട്ടി ശറിമകിച്ചപ്പോൾ തേമണ് പൊട്ടുണി തമാണിക്കു അക്കാകുട്ടില്ലു താക്കുവാട് പോയിമണ്ണ കിമ്മിയാത് പിന്നെത്തിയാറച്ചിട്ട് കിമ്മിങ്ങി താനൊരു കൂണു കപ്പിയാവിനിക്ക് റൂറച്ചുണി അനീവരുട്ടിക്കോ അങ്ങനെ ഇമ്മിണ്ണരികോ അന്യമക്കും നിത്യാരച്ചുനോ താൻ അങ്ങനെ അങ്ങനാട്ട ഇമ്മണ്ണ ഈ കയ്യമ്മയോട്ട് വന്നു പോരുണിക്കോ അങ്ങനെ പെക്കൊണ്ടുണി ഒക്കാട്ടിലുപ്പാകും മണ്ണ പോരുകോ ഇകിലാകുപ്പാവും ആരുക അശീലകോ അങ്ങനാട്ടൊക്കെ അറ്റ ഈക്കു ഇലക്കൊണ്ടു പിശികയാണ് അങ്ങനെയോ അശീലാകോ ഉപരുകയാണ് ഇരിട്ടപ്പ അവങ്ങകോ ചാക്കൊണ്ടോട്ട് നുങ്ങനെങ്ങനെയോടപ്പ അവങ്ങിട്ടു ചാകെങ്ങോ ഇലാകും പിശിക്കുന്നു തേമകുരുക്കും ചെമിറ്റ തേമണ്ണിക്കോട്ട് പോയി ഇറ്റങ്ങമേ കൊണ്ടു എക്കുകയാണ് അപ്പം തേമണ്ണിക്കോട്ട് പോയി കുട്ടിത്തുണിക്കിട്ട് നമുക്ക് പിശിക്കുമ്പോൾ പൊട്ടുണി അവങ്ങ ശിക്ഷില്ലുണി പില്ലുകൂ കാവിന് ചുട്ടുണി പിശികയാകാങ്ങമിറ്റമച്ച പിശികൊണ്ടൊപ്പുണി ചെവ്വടിക്കോട്ടേക്കുന്നു അങ്ങോട്ടേർത്തിയില്ല ഒട്ടമിനാകുമ്പോൾ ജാക്കട്ട ചെയ്യുമായിരുന്നു ഞുട്ടകാവ് വില്ലുണി വാറ്റാകോ സിമവക്കൽ വാഷുണി വാറ്റാകോ പിയുന്ന ചിക്കന്ന ഇലാകോ പിയുന്ന കോഴകമ്മി ഉപ്പട്ടോ മക്കട്ട് ചെയ്യുമായിരുന്നു അങ്ങോട്ടേക്കണോ അങ്ങോട്ടേർത്തിയില്ലാർത്ഥം താവുങ്ങോ യുമരം മിമ്മക്കൂട്ടേക്കുന്നു അങ്ങിട്ട് വന്ന ശിഷ്ടപ്പ ഇശുമ അട്ടുരസുനിയൊക്കെയാണ് പിയുമ കട്ടം ഒക്കാട്ടില്ലുനിയാകോ തേമ പിയകയാകോ വിച്ചിക്കിങ്ങി ചെയ്യുവാരോട്ടാകും കാനോട്ടിലേക്കാപ്പിക്കയാകും ഇമ്മനി ചപ്പി ഇമ്മന്ന ചപ്പിലസ്റ്റുണി ചോക്കാമിട്ടാണ് അങ്ങ ചിക്കിഞ്ഞാമയോ പിയുണ്ടക്കോർത്തു അതാട്ടനിക്കോ അക്കിയുണ്ടോകി നൂറ്റക്ക കുറുക പിന്നില്ല നൂറ്റക്കാളത്ത് കുറുക പിന്നെ വാറ്റാകൊ കണ്ണി കുറാക്കില്ല നാളാകും ഇല്ലാകോ പിയുണ്ടക്കോർക്കാം ഇല്ലാകോ പിയുക്ഷിയുമാരോടും അശു ഇല്ലാകോ ടൈമ അങ്ങിട്ട് പിന്നെ ശിക്ഷപ്പ പിങ്ങിയാരുണ്ണയും ചവ കൂട്ട പിച്ചാകശിമയാരുമ്മക്ക് ചാക്കുക കിമ്മിങ്ങി കിമ്മിങ്ങി ചാക്കുവകോ പെക്കട്ടിക്കുണ്ടെങ്കിൽ അവിടത്ത് കുറുകൊടുത്ത് കൊയ്യുകി ചോക്ക ഇന്നും ഇറ്റ് കുറുകൊണ്ടുണ്ടല്ലോ ഇനിയൊക്കെ അവിടുത്തില്ല കൂട്ടായിക്കോ അങ്ങോട്ടെത്തിയില്ലാവട്ടെ ചവടി ചൊക്കുങ്ങൾ ചേമരി പെട്ടു കിമക്കോടോക്ഷമല്ലോ ഞാനാണെങ്കിൽ ചവടിക്കോ ഉയർത്തപ്പള്ളിയാണ് കമ്മി തച്ചിമികോ ഒക്കെ ആക്കും അസക്ട്ടാരും.